നിരന്തരമായി പെട്ട ബ്രഹ്മമേനാൻ അഖില ജലക്ഷരമാണ് ബ്രഹ്മമാനെ അനവരതം മരവേ അരിവായ് മൈന്ദ അകടവര ബ്രഹ്മമനാഥ അണുമിളൈ അണു